മജീദ്. യാ അല്ലാ, ഇബ്രാഹിം അലൈഹിസ്സലാത്തിൻ മീത് നീ സലവാത്ത് സൊന്നതേ പോൽ സല്ലല്ലാഹു അലൈഹി വസല്ലം മീത് സലവാത്ത് സൊന്നു.